അങ്നാഷണൽ ലിബറേഷൻ ആമിനമെത്തി വാർഗിക ആയുധ സന്നദ്ധ കണ്ടായ്മയെ പാലനയുടെ അയാത്. ദൻ ക്രീഡാ പുറത്താക്ക്. 2026 IPL കിരുള് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കണ്ടായ്മ വിസിൻ ദിനാകത്ത. എ ഗുജറാത്ത് ടൈറ്റൻസ് പില കടലു പഹക്കിൻ പരാജയത്തെ പത്കരമിൻ. പ്രഥമേൻ പന്തുട പഹറതുൻ ഗുജറാത്ത് ടൈറ്റൻസ് പില കടലു അടക്കട്ട് ലക്കുണു 155 ലഭാഗത്ത. പിലിതുരു ഇനിമട്ട് പിറ്റിയട്ട് പി വിസി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പില കടലു പഹക് പമനക് ദേവി തിബിയതി 18 പന്തുവാരേതി അദാല ലക്കുണു സീമാവ് പസുകല. വിരാട് കോഹ്ലി നൊദവി പന്തു 42 ലക്കുണു 75 ലഭാഗത്ത. ഒഹുട്ട് തരംഗേ വീര്യ സമ്മാനേ പിരിനെമുനു അത്ര തരംഗാവലിയേമ വീര്യ ലെസ പിതും ലഭ്യേ വൈഭവ് സൂര്യവംശി. പുവത് സമാപ്തായി. ദിനപത്ര പുവത്തുലട്ട് സവണ് ദെന്ന SBS.com.au/ സിംഹള വെത്ത് പിവിസെന്ന്.